0: 8494444 സ്മാർട്ട് റെസ്റ്റോറേഷൻ.
1: അരസ അംഗീകാരത്തോട് അടക്ക സേവൈ ജീവാ ജ്വല്ലേഴ്സ്.
2: 22 കാരറ്റ് ഒരു ഗ്രാം നഗയ്ക്ക് 100 ലിരുന്ന് $150 വരെയും 22 കാരറ്റ് ഒരു പൗൺ നഗയ അടക്ക് 1000 ലിരുന്ന് $1,800 വരെ കൊടുക്കണം.
1: വട്ടി വെറും 1.5 വീതത്തിലിരുന്ന്.
2: ദുബായ് സിംഗപ്പൂർ 22 കാരറ്റ് തങ്ക നഗയില നിങ്ങൾ അങ്ങ് മലയ വിലയിലേ വാങ്ങലാം.
3: പഴയ പുതിയ തങ്ക നഗല അതിയ വിലയില വിക്കലാം. എന്ന
2: മിഡിൽ ഫീൽഡ് ആൻഡ് ഫിഞ്ച് ജി ടി എസ് സ്ക്വയർ മോളിൽ ജീവാ ജ്വല്ലേഴ്സ്.
1: 416-834-2266
2: ஜீவா ஜுவல்லர்ஸ்.
4: சம்மர் டைமில் ஒரு செம்ம மியூசிக் ஷோ முதல் முறையாக ஒரே மேடையில் டொரண்டோ மாநகரில் சோல் அண்ட் ஃபயர் சின்மயி Andrea. Oh,